0: 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ആലത്തൂർ എസ് ശ്രീനിവാസ് അയ്യർ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ ടി എൻ കൃഷ്ണൻ, മൃദംഗം പാലക്കാട് ടി എസ് മണിയയ്യർ. ആദ്യം വേഗട രാഗത്തിൽ ശ്രീമാത എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Vocal Recital by Alathur S. Srinivas Iyer. He is accompanied on the violin by T. N. Krishnan and on the mridangam by Palakkad T. S. Mani Iyer. He begins his Carnatic Classical Vocal Recital with a composition of Muthuswami Deekshithar, Shri Mata. In the rag, Begada, set to Adithal.

0: ഇനി അനുരാഗമുലേ എന്ന കൃതി കേൾക്കാം. രാഗം സരസ്വതി, രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, അനുരാഗമുലേ. ഇൻ ദി രാഗ് സരസ്വതി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24 7 ഡി ടി എച്ച്. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആലത്തൂർ എസ് ശ്രീനിവാസ് അയ്യർ പാടിയ കൃതികൾ. വയലിൻ ടി എൻ കൃഷ്ണൻ, മൃദംഗം പാലക്കാട് ടി എസ് മണിയയ്യർ. ഇനി തോടി രാഗത്തിൽ നിന്നെ നമ്മി നാനു എന്ന കൃതി കേൾക്കാം. മിശ്രജാപ്പ് താളം, ശ്യാമശാസ്ത്രികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Alathur S. Srinivasa Iyer. He is accompanied on the violin by T. N. Krishnan and on the mridangam by Palakkad T. S. Mani Iyer. Next is a composition of Shyama Shastri, Ninne Nammi Nanu, in the rag Todi, set to Mishra Chappathaal.

0: അവസാനമായി വിശ്വേശ്വര് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപക താളം
1: ആലത്തൂർ എസ് ശ്രീനിവാസ അയ്യർ. കൺക്ലൂഡ്സ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ ഭജൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ വിശ്വേശ്വർ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു രൂപക താളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആലത്തൂർ എസ് ശ്രീനിവാസ് അയ്യർ പാടിയ കൃതികൾ. വയലിൻ ടി എൻ കൃഷ്ണൻ. മൃദംഗം പാലക്കാട് ടി എസ് മണിയയ്യർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ആലത്തൂർ എസ് ശ്രീനിവാസ അയ്യർ. Accompanying artists were T.N. Krishnan on the violin and Palakkad T.S. Mani Iyer on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: 7DTH ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ചാനൽ.
1: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ PR കുമാരകേരളവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. ചാലക്കുടി NS ബാലകൃഷ്ണൻ വയലിൻ, ചേർത്തല AK രാമചന്ദ്രൻ മൃദംഗം. ആദ്യം നാട്ടരാഗത്തിൽ മഹാഗണപതിം എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by PR Kumara Kerala Varma. He is accompanied on the violin by Chalakudi NS Balakrishnan and on the mridangam by Cherthala AK Ramachandran. He begins his Carnatic classical vocal recital with a composition of Muthuswami Dikshidhar, Mahaganapadim, in the rag Nata, set to Adithal.

0: അടുത്തതായി മാ പാല എന്ന കൃതി കേൾക്കാം. രാഗം അസാവേരി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മാ പാല ഇൻ ദ രാഗ് അസാവേരി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് PR കുമാരകേരള വർമ്മയുടെ സംഗീത കച്ചേരി. ചാലക്കുടി NS ബാലകൃഷ്ണൻ വയലിൻ, ചേർത്തല AK രാമചന്ദ്രൻ മൃദംഗം. ഇനി ലതാംഗിരാഗത്തിൽ മരിവേറെ ദിക്കവരോ എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.
1: This is Ragam 24/7 DTH, Anytime Indian Music. You are listening to Carnatic Classical Vocal Recital by PR Kumara Kerala Varma. He is accompanied on the violin by Chalakudi NS Balakrishnan and on the mridangam by Cherthala AK Ramachandran. Next is a composition of Pattanam Subramanya Iyer, Marivere Dikkivaru. In the dark, Latangi, set to Khandachapatal.

0: അവസാനമായി ഖരഖര പ്രിയാരാഗത്തിൽ നടച്ചി നടച്ചി എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: പി ആർ കുമാര കേരളവർമ്മ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. നടച്ചി നടച്ചി ഇന്ദ് രാഗ് ഖരഖര പ്രിയ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് പി ആർ കുമാരകേരളവർമ്മയുടെ സംഗീത കച്ചേരി. ചാലക്കുടി എൻ എസ് ബാലകൃഷ്ണൻ വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ പി ആർ കുമാര കേരളവർമ്മ. Accompanying artists were Shri Chalakudi N.S. Balakrishnan on the violin and Cherthala A.K. Ramachandran on the mridangam. This program was brought to you by Akashwani Thiruvananthapuram, Varagam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Dr. E. S. Maithili. She is accompanied by C. S. Anurup on violin and K. Jayakrishnan on mridangam. Adim, Maya Malava Gowda Ragathil Thyagaraja Kriti, Tulasi Dala in Arambikkunnu, Rupakathalam. First item of this concert is in Raga Maya Malava Gowda, set to Rupakathala, composed by Thyagaraja. Item starts with Tulasi Dala.

നീമതിശ്ചല്ലക ആനന്ദ ഭൈരവിരാഗം ആദിതാളം മാതൃഭൂത യകൃതി. നീമതിശ്ചല്ലക ഇൻ രാഗ ആനന്ദ ഭൈരവി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ മാതൃഭൂതയ്യ.

ഡോക്ടർ ഇ എസ് മൈഥിലി പാടുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. നിധിചാല സുഖമാ, കല്യാണിരാഗം, മിശ്രജാപതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് നിധിചാല സുഖമാ ഇൻ രാഗ കല്യാണി, സെറ്റു മിശ്രചാപ്പത്താള, composed by Thyagaraja.

ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സുധാമയും അമൃതവർഷിണി രാഗം, രൂപകതാളം ഹരികേശനല്ലൂർ മുത്തയ്യ ഭഗവതർ കൃതി. നെക്സ്റ്റ് ഇസ് സുധാമയും എൻ രാഗ അമൃതവർഷിണി, സെറ്റ് രൂപകതാള, കമ്പോസ്ഡ് ബൈ ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ.

ധ്യാനമേ കന്യാസി രാഗം ആദ്യ താളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ധ്യാനമേ ഇൻ കന്യാസി രാഗ സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നന്ദനന്ദന രാഗമാലിക ആദിതാളം നാരായണ തീർത്ഥർ കൃതി. നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ബൈ നാരായണ തീർത്ഥൻ. നന്ദനന്ദന ഇൻ രാഗമാലിക സെറ്റു ആദിതാളം.

വരിവായി ബിഹാഗിരാഗം ആദിതാളം അംബുജം കൃഷ്ണ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വരുവായി ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ അംബുജം കൃഷ്ണ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ഡോക്ടർ ഇ എസ് മൈഥിലി പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.